0: ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം.
1: നാട്ടി മേട്ടി സിനി ഗീത മാലിക മധുരിമ അജരാമരമനിപ്പിച്ചേ ഗീതാലൂ.

ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം. ആകാശവാണി സ്റ്റുഡിയോస్ లో సమయం 11 గంటలకు వస్తుంది.